0: എന്താണോ നീ നീ നീ ആടോ നിങ്ങൾ തെക്കുമായി പോയി ഉമവായാകും പായെടുക്കും ഞാൻ
1: കഥവാണി ബലിച്ചാ വന്നിട്ടാപ്പാ ഇളച്ചവനെ ഇറങ്ങിട വേണ്ടിയതാണേ ഇനിമേ ഇന്ന പണം അവനത്താ സ്വന്തം നല്ല പിള്ളയെ ഇറങ്ങിയെടുപ്പ നായർ വാ നീ വാ